ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ் எஸ் யூ ஆர் டூன்ட் இன் டு யுவர் ஃபேவரேட் ஃப்ரீக்வன்சி 90 திஸ் இஸ் மை ரேடியோ 90 FM கேட்டறிஞ்ஞு கூட்டு கூடான் ஸ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണി ആയിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തായാലും ഇന്നൊരു വെള്ളിയാഴ്ച മോർണിംഗ് ആണ് വീക്കെൻഡ് ആവാറായി അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ഉത്സാഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ വിലപ്പെട്ട സമ്മാനത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക് സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയൂ കേട്ടോ വളരെ സത്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡ്രീംസിൻ്റെ പുറകെ പോയ സമയത്തൊക്കെ പലപ്പോഴും പല രീതിയിൽ ഇൻസൾട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും നല്ല വാക്കുകൾ കൊണ്ട് കൂടെ നിന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഓരോ വ്യക്തികളും എൻ്റെ മനസ്സിൽ ഇന്നും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ലൈഫിൽ നല്ല വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് തിരിച്ചു തരാൻ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള

നമ്മുടെ ഒരു നല്ല വാക്കിന് ഒരാളുടെ ജീവിതത്തെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അരിവാളിന്റെ മൂർച്ചയായിരിക്കും നമ്മുടെ ഓരോ വാക്കിനും. ആ വാക്കിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ചില ആൾക്കാർ വാക്കുകൾ കൊണ്ട് നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. ആ വാക്കുകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന മുറിവിനേക്കാൾ കൂടുതൽ മനസ്സിനുണ്ടാവുന്ന മുറിവ് എന്നെന്ന് ഇങ്ങനെ നിൽക്കും നീറ്റലോടുകൂടി. പിന്നീട് നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ചൂടുള്ള വസ്തുക്കളിൽ കൈ തൊട്ടാൽ പൊള്ളും എന്നറിയുമ്പോൾ കൈ വലിക്കുന്ന പോലെ, പലപ്പോഴും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് നമുക്കും പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറഞ്ഞ് ഒരാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കൂ കേട്ടോ. നല്ല വാക്കുകൾ നല്ല രീതിയിലുള്ള ഗുണം ചെയ്യും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നോട് നല്ല വാക്കുകൾ പറയുമ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവുകയും ഞാൻ നല്ല ലെവലിലോട്ട് എത്തുകയൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു കുട്ടീനെ ചീത്ത പറഞ്ഞു കേട്ടോ. അതിന് ഭയങ്കര വിഷമമായി. രണ്ട് ദിവസവും ആ ഒരു വിഷമം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് സോറി പറയുകയും ചെയ്തു. അതുപോലെ തന്നെയാണ്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ വാക്കുകൾ വല്ലാതെ അഫക്റ്റ് ചെയ്യും പലരെയും. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും നമ്മുടെ വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. തിരിച്ചു വരാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമില്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ഫായിസയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫായിസ കുട്ടിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള രസ്നയുടെ ബർത്ത്ഡേ ആണ്. സോ രസ്ന, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങൾ കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ് ഗൈസ്, നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള ആ നമ്പർ തന്നെ 9072879090. അപ്പോൾ വൺസ് അഗെയിൻ ഡ്രസ്ന, വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് നിങ്ങളോടൊപ്പം പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മൾ മലയാളികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തെ കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. ദൈവമേ, എന്താണ്? ചൂടാണോ, ഇലക്ട്രിസിറ്റി ആണോ, പാമ്പാണോ, എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം? ഇതൊക്കെ തന്നെയാണല്ലോ. യെസ്, ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒരു നിമിഷം ഫാൻ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മളിങ്ങനെ ശരിക്കും വേർത്തിട്ട് ആ ഡ്രസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലൊക്കെ വരും അല്ലേ. അത്രയധികം ചൂടാണ്. ഈവൻ കുട്ടി വേനൽ മഴകളൊക്കെ വന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലായ്മ കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈവൻ ഇലക്ട്രിസിറ്റിയുടെ കൺസംപ്ഷൻ കുറഞ്ഞാൽ, ഇനി കുറച്ച് കുറച്ച് തണുപ്പൊക്കെ വന്നാൽ പോലും, നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഇലക്ട്രിസിറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ അതിനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

കറണ്ട് ആണ് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മൾ വൈദ്യുതി ലാഭിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വൈദ്യുതി ലാഭിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇന്ധന ഇറക്കുമതിയും പുതുതായി നിർമ്മിക്കേണ്ടി വരുന്ന വൈദ്യുത നിലയങ്ങളുടെ സ്ഥാപന ശേഷിയും കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ഇനി ഈ വൈദ്യുതിയുടെ കൺസംപ്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ AC വാങ്ങുമ്പോൾ മുറിയുടെ വലുപ്പം അനുസരിച്ച് AC തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. മാത്രമല്ല, AC വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം, BEE സ്റ്റാർ ലേബൽ ശ്രദ്ധിക്കുക കേട്ടോ. 5-star ആണ് കാര്യക്ഷമത കൂടിയത് കേട്ടോ. ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട് ഈ AC വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെല്ലി. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. നമ്മൾ ഈ AC വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഈ ജനലിൽ കൂടെ അല്ലെങ്കിൽ വാതിലിൽ കൂടെ മറ്റ് കുഞ്ഞു ദ്വാരങ്ങളിൽ കൂടെ നമ്മുടെ തണുത്ത വായു പുറത്തേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ പുറത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് നിലനിർത്താൻ വേണ്ടി AC ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കുറച്ചും കൂടി യൂസ് ചെയ്തു എന്നിരിക്കും. അതനുസരിച്ച് ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മാത്രമല്ല ഫിലമെന്റ് ബൾബ് പോലുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ മുറിയിൽ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതും AC ഒരു കൺസംഷന് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. ഇനിയും സംസാരിക്കുക ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമ്മൾ എ സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ എ സിയുടെ ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഓരോ ഡിഗ്രി കുറയുമ്പോഴും 6% വരെ വൈദ്യുതി ഉപയോഗം കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ്റ്റാർട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഏതിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 16 ഡിഗ്രിയോ 17 ഡിഗ്രിയോ ആണെങ്കിൽ അതനുസരിച്ച് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു വൈദ്യുതിയുടെ കൺസംപ്ഷൻ ഭയങ്കരമായിട്ട് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാത്രവുമല്ല ഫിൽട്ടർ നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ നിന്നിട്ട് കുറച്ചധികം, അതായത് കാറ്റ് വരാനായിട്ട് ബുദ്ധിമുട്ട് വരികയും കുറച്ചധികം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസംപ്ഷൻ അതനുസരിച്ച് കൂടാനായിട്ടുള്ള ചാൻസ് ഒക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയും സംസാരിക്കാം ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ AC വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ AC ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്ന് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. AC കണ്ടൻസറിന് ആവശ്യത്തിനുള്ള വായു സഞ്ചാരം ഉറപ്പാക്കണം എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ മുറിയുടെ വലുപ്പം അനുസരിച്ച് AC തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5-star കാര്യക്ഷമത കൂടിയതാണ്, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുറിയുടെ ജനലും വാതിലൊക്കെ, അല്ലെങ്കിൽ ദ്വാരങ്ങളൊക്കെ അടച്ചിടുന്നു, വായു സഞ്ചാരമുള്ള ദ്വാരങ്ങളൊക്കെ AC യൂസ് ചെയ്യുമ്പോൾ അടച്ചിടുന്നു, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

ഹേ ഹേ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇതുമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. നമ്മുടെ ഷോ ഇങ്ങനെ അടച്ചിട്ട്, നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കിലേക്കൊക്കെ എൻട്രി ചെയ്യണം. പിന്നെ വീക്കെൻഡ് ആവാറായതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ലിസണേഴ്സിൻ്റെ അടുത്ത് ടറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മോർണിംഗ് ബെൽ പീടിക അടയ്ക്കാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളത്, സന്തോഷമായിട്ടിരിക്കുക, നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വിലപ്പെട്ട സമ്മാനത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ, എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയൂ കേട്ടോ. അപ്പം മറ്റുള്ളവരോട് നല്ല വാക്കിൽ, നല്ല സന്തോഷത്തിൽ, നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറാൻ ശ്രമിക്കുക. ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് ബെൽ. ഗൈസ്, യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി ഗുഡ് മോർണിംഗ് ഡിയർ തൃശൂർ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് 1859 നടന്നൊരു കാര്യമാണ്. അന്നത്തെ സോൾഫറീനോ യുദ്ധത്തില് കുറെ അധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടായി. കുറെ പേർക്ക് ഭയാനകമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വന്നു. അന്ന് യുദ്ധഭൂമിയില് പരിക്കേറ്റ സൈനികരെ സംരക്ഷിക്കാനായിട്ടോ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കാനായിട്ടോ ആരും ഉണ്ടായില്ല. ഇത് കണ്ട് ജീൻ ഹെൻറി ഡ്യുനാന്റ് 1863 സ്വിറ്റ്സർലൻഡിലെ ജിനീവയില് ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനം സ്ഥാപിക്കേണ്ടായി. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന റെഡ് ക്രോസ്. റെഡ് ക്രോസിന്റെ കാര്യം ഞാൻ ഇന്ന് പറയാനായിട്ടുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ലോക റെഡ് ക്രോസ് ദിനമാണ്, റെഡ് ക്രസന്റ് ദിനമാണ്. യുദ്ധങ്ങള്, ദുരന്തങ്ങള്, പകർച്ചവ്യാധികള് ഇതിലൊക്കെ ഉൾപ്പെട്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കുറെ നല്ല മനസ്സിനുടമകളെ ആദരിക്കാനുള്ള ഒരു ദിവസം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വളണ്ടിയേഴ്സിന്റെ ആ ഒരു സർവീസിനെയും അവരുടെ ആ ഒരു മനുഷ്യത്വത്തിനെയും അതുപോലെ തന്നെ ആ ഒരു ഡെഡിക്കേഷനെയും ഈ ഒരു ദിനം ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

மை ரேடியோ 90 FM கேட்டறிஞர் கோட்டுக்கூடா. I don't know.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. World Red Cross Day ആചരിക്കുന്ന ഈ ഒരു ദിവസം തന്നെയാണ് നാഷണൽ മിലിറ്ററി സ്പോർട്സ് അപ്രീസിയേഷൻ ഡേ 2026 വരുന്നത്. മദേഴ്സ് ഡേക്ക് മുൻപേ വരുന്ന ആ ഒരു വെള്ളിയാഴ്ചയാണ് ഈ ഒരു ദിവസം ആചരിക്കാറ്. കോയിൻസിഡന്റലി ഇന്ന് തന്നെയാണ് ആ ഒരു ദിവസവും. അമേരിക്കയിൽ ആചരിക്കുന്ന ഒരു ദിവസമാണ് എങ്കിലും ഞാൻ ആലോചിച്ചപ്പോ നമ്മുടെ നാട്ടിലും നമ്മുടെ കൂട്ടത്തിലും ഇതുപോലെ നല്ല ജവാന്മാരുടെ പങ്കാളികളായിട്ട് കുറേ പേരുണ്ടല്ലേ. രാജ്യസേവനത്തിന്റെ ഇടയിൽ സൈനിക ർക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൊന്നും പരാതി പറയാതെ അവർക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ ആ ഒരു ഡെഡിക്കേഷനെ മാനിച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്ന സൈനികരെ, ധീരരായിട്ടുള്ള പങ്കാളികളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. ഒരാളുടെ വിജയത്തിന്റെ പിന്നില് കുറെ പേരുണ്ടാവും എന്ന് പറയും. ആ കുറെ പേരിലും ഏറ്റവും കൂടുതലായിട്ട് കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരാള് ആളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും അല്ലേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ദാ വരികയാണേ.

ഡാൻസൊക്കെ കേട്ട് പാട്ട് ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇപ്പൊ ഒന്നും നോക്കാനില്ല, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. തിരിച്ചു വരാം കുറച്ചു നേരം ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

അച്ചാറ് പിക്കിൾസ് ഇഷ്ടമില്ലാത്ത ഒരാരുണ്ടാവില്ല അല്ലേ? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്കിള് മാങ്ങയും നാരങ്ങയൊന്നും അല്ല കേട്ടോ, വെളുത്തുള്ളിയാണ്. എന്തോ ഈ വെളുത്തുള്ളി അച്ചാറൊക്കെ കഴിച്ചു കഴിഞ്ഞാല് മൊത്തത്തില് വയറിന് നല്ലൊരു ആശ്വാസമൊക്കെ തോന്നാറുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ഫുഡില് വെളുത്തുള്ളി ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കുറേ പേരുണ്ട്. രുചി കൂട്ടാൻ മാത്രല്ല, നമ്മുടെ ഒരു ബ്യൂട്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വളരെ നല്ലതാണ് വെളുത്തുള്ളി എന്നാണ് പറയുന്നത്. മുഖക്കുരു മാറ്റാനായാലും ബ്ലാക്ക് ഹെഡ്സ് ഇല്ലാണ്ടാക്കാനൊക്കെ ആയാലും വെളുത്തുള്ളി ബെസ്റ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

ഡൈജഷൻ റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും വെളുത്തുള്ളി യൂസ് ചെയ്യാറ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. ആക്നിക്കെതിരെ നമുക്ക് വീട്ടിൽ എളുപ്പം ചെയ്യാവുന്ന ഒന്നാണ് വെളുത്തുള്ളി കേട്ടോ. ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് ചർമ്മത്തിലെ ഇൻഫെക്ഷനുകളെ ഇല്ലാണ്ടാക്കുകയും മുഖക്കുരു വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു നീരെടുത്തിട്ട് മുഖക്കുരു ഉള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. മുഖക്കുരു മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സിനെ അഗേൻസ്റ്റ് ആയിട്ടും അതിനോട് ഗുഡ് ബൈ പറയാനും വെളുത്തുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. മൂക്കിന്റെ ഇരുവശത്തും താടിയുടെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട്. സ്കിന്നിലെ എണ്ണമയം കൂടുന്നതിന്റെ അനുസരിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും കൂടുന്ന കാണാം. അങ്ങനെ വരുമ്പോൾ സ്വല്പം വെളുത്തുള്ളി എടുത്തിട്ട് തക്കാളിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. ബെസ്റ്റ് റിസൾട്ട് ആണ് കേട്ടോ. വെളുത്തുള്ളിയുടെ യൂസ് ഇവിടെ തീരല്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജെ അഞ്ജലിയാണ് കേട്ടോ.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വെളുത്തുള്ളി എങ്ങനെ നമ്മുടെ മുഖ സൗന്ദര്യ വർദ്ധനവിന് യൂസ് ചെയ്യാന്നുള്ള കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്കിന്നില് ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാണ്ടാക്കാനായിട്ട് സ്വല്പം വെളുത്തുള്ളി അല്ലികൾ എടുത്തിട്ട് ചതച്ച് തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഈ ഒരു പേസ്റ്റ് 10 മിനിറ്റോളം മുഖത്ത് വെച്ച് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ശരീരത്തിലെ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഗാൻസറായിട്ടും വെളുത്തുള്ളിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ചൂടാക്കിയ ഗാർലിക് ഓയിൽ സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ പുരട്ടി കൊടുക്കുക. ഒരാഴ്ചയോളം ഇടയ്ക്കിടെ ഇത് ചെയ്യുന്നത് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കും. നെയിൽസ് പൊട്ടി പോകുന്നത് നമുക്ക് ഏറ്റവും അധികം വിഷമമുള്ള കാര്യമാണല്ലേ. ഈ നഖങ്ങൾ പൊട്ടിപ്പോകാണ്ടിരിക്കാനും അതിന്റെയൊക്കെ വീക്ക്നെസ് മാറ്റാനായിട്ടും വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വല്പം ചൂടാക്കിയിട്ടുള്ള ഗാർലിക് ഓയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നെയിൽസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നഖങ്ങളുടെ മഞ്ഞ നിറം മാറ്റാനും ഇത് അടിപൊളിയാണ്. നമ്മൾ വീട്ടിലെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ ആയാലും നമ്മുടെ സൗന്ദര്യ വർദ്ധനവിനായാലും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വീർപ്പടക്കി പിടിച്ച്, ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിശിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി. കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് ഫയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 ൽ. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

മെഗാല 2026 വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ഇതുവരെയായിട്ടും വിശേഷങ്ങളുടെ 1% പോലും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ലോക ഫാഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെഗാലയുടെ റെഡ് കാർപ്പറ്റിൽ ഇത്തവണയും വളരെ വിസ്മയമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇഷ അംബാനി. പ്രശസ്ത ഡിസൈനറായിട്ടുള്ള ഗൗരവ് ഗുപ്തയും സ്റ്റൈലിസ്റ്റ് അനൈത ഷ്രോഫ് അജാനിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്ന കസ്റ്റം മെയ്ഡ് സാരിയിലൂടെയാണ് ഇന്ത്യൻ പൈതൃകത്തെ ആധുനിക രീതിയിൽ ഇഷ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നെ. റെഡ് കാർപ്പറ്റിൽ ആദ്യമായിട്ട് സാരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സെലിബ്രിറ്റി കൂടിയാണ് ഇഷ അംബാനി. മെഗാലയിലെ ഇഷ വെയർ ചെയ്ത സാരിക്കും വളരെയധികം പ്രത്യേകതകളുണ്ട്. എന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

സ്വർണത്തിന്റെ വില ഒരു പവന് ഏകദേശം 100,000 മുകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് സ്വർണ നൂലിൽ നെയ്തെടുത്ത ഒരു സാരി വേറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അവസ്ഥ. 50+ കരകൗശല വിദഗ്ധർ 1200 മണിക്കൂറിലധികം സമയം എടുത്തിട്ടാണ് ഇത്രേ ഇഷയുടെ മെഡ്ഗാല ലുക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സാരി കംപ്ലീറ്റ് ചെയ്തത്. ഇന്ത്യൻ ഫ്രെസ്കോകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സ്വർണ നൂലിൽ നെയ്തെടുത്തതാണ് ആ ഒരു സാരി. നല്ല ഷൈനിങ് ആയിട്ടുള്ള ടിഷ്യൂ സാരിയിൽ രാജസ്ഥാനിലെ പ്രശസ്തമായിട്ടുള്ള പിച്ച്വായ് കലയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ ചിത്രങ്ങളും കൂടി കൈകൊണ്ട് വരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് സർദോസി ആരിവർ റിലീഫ് എംബ്രോയിഡറി ഇതൊക്കെ ഉണ്ടായിരുന്നു. സാരി ഇങ്ങനെയാണെങ്കിലേ അതുക്കും മേലെയായിരുന്നു കേട്ടോ ബ്ലൗസിന്റെ കാര്യം. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90.4. கேட்டறிஞ்சு கூட்டு கூடான் லஞ்ச் பிரேக் அடிச்சுண்டு அர்ஷே மீராஜ் சானக்கு தவடத்திட்டுண்டு கிருத்திய கிருத்திய சமயத்து തന്നെ എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ദേ ഞാൻ അങ്ങനെ കൃത്യ സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലേ, വീക്കെൻഡ്സ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമ്മുടെ സീരീസ് സജഷൻ ആയാലും അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈം ആണ് എന്നൊക്കെ പറഞ്ഞാലും ഈ ജോലിക്കാർക്ക് വീക്കെൻഡ്സിലായിരിക്കും ഉള്ളൊരു ബ്രേക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു പ്രിപ്പറേഷനിലായിരിക്കുള്ളൂ അല്ലെ, ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളതിങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ സമയങ്ങൾ ഇങ്ങനെ കളയാറുണ്ടല്ലേ. ഈ ആലോചിച്ച് ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പൊ എന്തൊക്കെയായാലും അങ്ങനെയുള്ള പരിപാടികളൊന്നും വിട്ടുപോകലൊന്നും ഇല്ല. എന്തായാലും ഒരുപാട് കഥകളും അതുപോലെ തന്നെ കുറച്ച് ടിപ്സ് ഒക്കെ പറയാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴി പറയാം അല്ലേ. എന്തായാലും ഇവിടുത്തെ നമ്മുടെ പൂരം കൊടിയേറിയ സ്ഥിതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവില്ലേ? പരീക്ഷണങ്ങൾ നമ്മൾ താണ്ടി വന്നിട്ടുണ്ടാവും, ജീവിത പാഠങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണും, അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയാൽ എങ്ങനെയാ അല്ലേ? സോ അവിടെ എവിടെയും വാടി തളരാതെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിതം ഒരു വാറായിട്ട് എടുക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യില്ലേ? അതുപോലെയാണ് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. വീണവിടത്ത് വീണ് കിടക്കാതെ, അയ്യോ എന്റെ കാല് പൊട്ടി, അയ്യോ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവിടെ നിൽക്കാതെ, അവിടെ നിന്ന് എണീക്കുന്നവിടത്താണല്ലേ നമ്മുടെ വിജയം. സോ എവിടെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ വാടി തളർന്നാലും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും, എന്നെ കൊണ്ടത് കഴിയും, എന്നെ കൊണ്ടത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അല്ലേ? ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അല്പം ക്രിഞ്ചായിട്ടും അയ്യോ ദേ ഉപദേശം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ നമ്മുടെ ലൈഫ് എടുത്ത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് നിസാരമായി പറയുന്ന പല കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾക്കൊരു ഊർജ്ജമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഊർജ്ജം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഏതൊക്കെയായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവലെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളി പാട്ടുകളിലേക്ക് കയറാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ദേ ആ ഒരു സമയമായിട്ടുണ്ട്, ഇന്നത്തെ ആ പാട്ട് കച്ചേരിക്കുള്ള ഒരു സമയമായി. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന്റെ കറിയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താണ് ഐഡന്റിഫൈ ദ സോങ് ആണല്ലേ. അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണെന്ന് നോക്കിയാലോ.

ഇതാണ് ആ ഒരു പാട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ ഏതാണ് എന്ന്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാടുകളിലേക്ക് സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിറഞ്ഞ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറിശേണക്കാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരു കഥ സൊല്ലട്ടുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് കഥ തുടങ്ങുന്നത്. ഇപ്പൊ മൊബൈൽ ഫോണില്ലാതെ എന്താ അല്ലെ? എല്ലാവരും എണീക്കുന്നത് മുതൽ കിടക്കണ വരെ മൊബൈൽ ഫോണിലാണ്, ഇൻക്ലൂഡിംഗ് മീ. ഇപ്പൊ പറഞ്ഞു വന്ന കഥയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി. അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ, നമ്മള് യൂസ് ചെയ്യുന്ന നമ്മുടെ നമ്പർ ഇല്ലേ, അത് വേറൊരാള് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതറിയാതെ ആദ്യം യൂസ് ചെയ്ത ആളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. പിന്നീട് ആ നമ്പർ ആദ്യം യൂസ് ചെയ്തിരുന്ന ആളും ഇപ്പൊ യൂസ് ചെയ്യുന്ന ആളും ഫ്രണ്ട്ഷിപ്പും പിന്നീട് അത് ലവായി മാറുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഐ തിങ്ക് തമിഴ് ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും ഏതാണ് എന്ന്. ഇനിയിപ്പോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. നമ്മുടെ വിശാലാണ് നായകനായി എത്തിയിട്ടുള്ളത്. ഏതാണ് എന്ന് കണ്ടുപിടിക്കൂ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ അടിപൊളി പണ്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനക്കി ആടാദികളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഒരു കുട്ടിക്കഥ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അല്ലെ നിങ്ങൾക്ക് ഏതാണ് ഇന്ന് നമ്മൾ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന മൂവി എന്ന്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത 2016 പുറത്തിറങ്ങിയ ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കഥകളി, വിശാൽ നായകനായി വന്ന കഥകളി എന്ന മൂവിയെ കുറിച്ച്. ബേസിക്കലി ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോ ഒരു പക്ക റിവഞ്ച് ആക്ഷൻ ത്രില്ലർ ആണല്ലേ. വിശാൽ നായകനായി എത്തിയ ഈ ഒരു സിനിമ സസ്പെൻസ്, ആക്ഷൻ, ഇമോഷൻ എല്ലാം നന്നായി ബാലൻസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. കഥയുടെ തുടക്കം സാധാരണ ഫാമിലി മൂഡിലായിരിക്കും, പക്ഷേ ഒരു കൊലപാതകത്തിന് ശേഷം സിനിമ ഫുൾ ത്രില്ലിംഗ് മൂഡിലേക്ക് മാറുകയാണ്. ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നൊരു ക്യൂരിയോസിറ്റി ആണ് ഈ ഒരു സിനിമ കാണാൻ അയച്ചിരിക്കുമ്പോൾ. എന്തായാലും ഇപ്പോ ഒരു കേസ് അന്വേഷണം വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു കുട്ടി സസ്പെൻസ് ഇട്ടുകൊണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നിരജ്, ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ മൂവിയിലേക്ക് വരുമ്പോ ഒരു ചെറിയ പട്ടണത്തില് ഭീകര സ്വാധീനമുള്ള ഒരു ലോക്കൽ ഗാങ്സ്റ്റർ, ആ നാട്ടുകാർ എല്ലാരും അവനെ ഭയന്നാണ് ജീവിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ നായകൻ തന്റെ വിവാഹ ജീവിതം സന്തോഷത്തോടെ തുടങ്ങാനായിട്ട് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായി ഒരു ഗാങ്സ്റ്റർ കൊല്ലപ്പെടുകയാണ്. അതിന്റെ പ്രധാന പ്രതിയായിട്ട് നായകനെ പോലീസ് സംശയിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ കൊലയാളി ാണ്, നായകൻ എങ്ങനെ ഈ പ്രശ്നത്തിൽ കുടുങ്ങി എന്ന സസ്പെൻസ് കഥകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കും ചോദിക്കാനായിട്ട് കാണില്ലേ? എന്നാലും നമ്മുടെ പാട്ടുകളുടെ നിറമായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കഥകളി മൂവിയിലേക്ക് വരുമ്പോൾ ആക്ഷൻ, റിവാഞ്ച്, മിസ്റ്ററി എലമെന്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അല്ലേ. ആൻഡ് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വളരെ ഫാമിലിയും ആ ഒരു ചിരിയും കളിയൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് വരുന്നത് ത്രില്ലിംഗ്, അതുപോലെ തന്നെ സസ്പെൻസ് ഒക്കെയാണ്. ആരാണ് എന്താണ്? ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എല്ലാം കലങ്ങി തെളിയാണ്. ആരാണ് യഥാർത്ഥ പ്രതി എന്ന്? എന്തായാലും പ്രതിയെ തൽക്കാലം ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല, കാരണം കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണല്ലേ നമ്മൾ ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, നല്ലൊരു നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട് നിൽക്കുമ്പോൾ. എന്നാൽ എന്തായിരിക്കും, ആരായിരിക്കും, എന്തിനായിരിക്കും, അങ്ങനെ നമ്മൾക്കൊരു ചോദ്യങ്ങളാണ് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ വരെ നമ്മൾ ഓരോന്ന് പ്രിപ്പയർ ചെയ്യും. ഇതൊക്കെയായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 9GFM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണല്ലേ ഇന്ദ്രജിത്. കാനഡയ്ക്ക് ശേഷം എത്തുന്ന അനുരാഗ് കശ്യപ് ചിത്രം ബദറിലൂടെയാണ് ബിട്ടോണിലേക്ക് താരം ചുവടുവെക്കുന്നത്. ബോബി ടിയോൺ, രാജ് പി ഷെട്ടി എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നവർ. സിനിമയുടെ ടീസർ എത്തി തിളങ്ങുന്ന ജാക്കറ്റ് ധരിച്ച് ഇലക്ട്രിക് ഗിറ്റാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു റോക്ക് സ്റ്റാറിന്റെ രൂപത്തിലാണ് ബോബി ടിയോൺ ടീസറിൽ പ്രത്യേക. ജൂൺ 5 ബാന്ദർ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരു സെൻസിറ്റീവ് വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് കഥ എന്നാണ് സംവിധായകൻ അനുരാഗ് കശ്യപ് വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാല്ലേ. ഇപ്പൊ എന്തായാലും പാട്ടുകളുടെ നിറമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറഞ്ഞു ചനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. എന്നാൽ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് തുടങ്ങാണ്, നിമിഷ നേരം കൊണ്ട് നടക്കാനായിട്ട് തുടങ്ങാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ആഹാ, കൊള്ളാലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ നടക്കണതിൻ്റെ ഒപ്പം തന്നെ പണികൾ കിട്ടുന്നത് അതങ്ങനെ ആർക്കും ഇഷ്ടമല്ലേ. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താണ് എന്നായിരിക്കുള്ളൂ, വേറൊന്നുമല്ല, നമ്മുടെ സീരീസ് എഡിഷനുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്നപ്പോൾ നമ്മൾ നോക്കുന്ന സീരീസ് ഇഫ് ഫിഷസ് കുഡ് കിൽ എന്നുള്ളൊരു സീരീസിനെ കുറിച്ചാണ്. സീരീസിൻ്റെ പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ കഥ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു രഹസ്യ ആപ്പ് കണ്ടെത്താണ്. ആ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകളുടെ ആഗ്രഹങ്ങൾ സത്യമായിട്ട് നടക്കും, പക്ഷേ ഓരോ വിഷുവിനും പിന്നാലെ മരണഭീഷണിയും ഒരു രഹസ്യ കൗണ്ടൗണും ഉണ്ടാകും. അതിനുശേഷം ചില വിദ്യാർത്ഥികൾ ആ ആപ്പിൻ്റെ പിന്നിലെ സത്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് കഥ. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അതുപോലെയാണ് ഈ ഒരു സീരീസ് കാണാനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ വിഷയവും നല്ലതാകണമെന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഭയവും സർവൈവൽ സ്ട്രഗിൾസും അവതരിപ്പിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾക്കിടയിൽ സുഹൃത്തുക്കളുടെ ബന്ധവും വിശ്വാസവും പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആപ്പ് പോലുള്ള ടെക്നോളജി എങ്ങനെ അപകടകരമാകും എന്ന് കാണിക്കുന്നുണ്ട്. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കൊറിയൻ സീരീസ് പോലെയൊക്കെയാണ്. സോ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, എ ഫിഷസ് കുഡ് കിൽ. എന്തായാലും ഈ സീരീസ് വിശേഷങ്ങൾക്കിടയിൽ നമ്മളുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറഞ്ഞ ചനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഈ സൂപ്പർ ഹീറോസ് കഥകൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ സൂപ്പർ ഹീറോസ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാധാരണ സൂപ്പർ ഹീറോ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയുമായിട്ടാണ്. അതായത് ഹീറോകളുടെ യഥാർത്ഥ സെൽഫിഷ് സ്വഭാവം കാണിക്കുന്ന ഒരു സീരീസ് ഏതാണെന്നല്ലേ, ദ ബോയ്സ്. ദ ബോയ്സ് എന്ന സീരീസിനെ കുറിച്ചാണ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അധികാരവും അഴിമതിയും നിറഞ്ഞ സൂപ്പർ ഹീറോ ലോകത്ത് ഇരുണ്ട യഥാർത്ഥ്യം കാണിക്കുന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസ് ആണിത്. അധികാരം കിട്ടുമ്പോൾ മനുഷ്യൻ എങ്ങനെ മാറും എന്നൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരീസ് ആണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ട ജോണറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി പാറ്റേൺ ആണിതില്ല. സോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഒക്കെ ഈ ഒരു സീരീസിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ ദ ബോയ്സ്. എന്തായാലും നമ്മുടെ ഈ സീരീസ് വിശേഷങ്ങൾക്കിടയിൽ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ആ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ആ ഒരു ചോദ്യത്തിന്റെ കാര്യം മറന്നുപോയോ അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ദേ അതുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിന്റെ കാര്യമാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് മിസ്സായവർക്ക് വേണ്ടി ഒന്നുകൂടെ പ്ലേ ചെയ്യാം അല്ലേ?

ഇതാണ് ആ ഒരു പാട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ ഏതാണ് എന്ന്. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷ നിറഞ്ഞ ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജി ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. വെക്കേഷൻ ആണ്, പക്ഷെ ഈ ജോലിക്കാരുടെ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീക്കെൻഡ്സ് ആണല്ലേ അവർക്കൊന്ന് ബ്രേക്ക് കിട്ടുന്ന സമയം. അപ്പൊ ആ ഒരു സമയത്തായിരിക്കുള്ളൂ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ സിനിമാ ലോകത്തിന്റെ വിശേഷങ്ങളൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ ദേ 3 മണിക്കൂർ അവർ ആയിട്ടുണ്ട്. അതായത് 4 മണി അകറായി സമയം. എന്താ എന്ത് പെട്ടെന്നാല്. ഇപ്പൊ എന്റെ ലിസണേഴ്സിനോടേക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങള് എല്ലാവരും കൂടി കൂടുമ്പോ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേത പടം കാണൽ, പ്രേത സിനിമ കാണാനായിട്ടിരിക്കും. അത് നിർബന്ധം. ഒരു 2-3 മണിക്കൂർ ആണല്ലോ ഒരു സിനിമ കാണാനായിട്ടുള്ളത്. ഈ 2-3 മണിക്കൂർ ആ ഒരു സമയത്തായിരിക്കുള്ളൂ നമ്മൾ ഈ സിനിമ ഏത് സിനിമ കാണുമെന്ന് സെർച്ച് ചെയ്ത് പോകുന്നുണ്ടാവുക. നോക്കി നോക്കി നോക്കി നോക്കി സമയം പോണതേ നമ്മൾ അറിയാറില്ല. ലാസ്റ്റ് ചിലപ്പോൾ അത് ക്യാൻസൽ ആവുകയും ചെയ്യും. സോ ഏതൊരു കാര്യവും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എല്ലാം സെറ്റായിട്ട് പോകുമ്പോൾ ഓൾ സെറ്റ് ആണല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ 8 നിലയിൽ പൊട്ടും എന്നൊക്കെ പറയും പോലെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 8 പണി കിട്ടും എന്ന് തന്നെ പറയാം. അപ്പൊ എന്തൊക്കെയായാലും അടിച്ചു പൊളിക്കായിരിക്കുള്ളൂ എല്ലാവരും ഈ വീക്കെൻഡ്സ് ഒക്കെ. എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചാർട്ട് ചെയ്ത് ഇപ്പോഴേ അങ്ങോട്ട് എല്ലാം നോക്കണതായിരിക്കും നല്ലത്. അപ്പൊ അതാണ് എന്റെ ലിസണേഴ്സിനോടൊക്കെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ ഏതൊരു സിനിമ ആയാലും ടൂർ ആയാലും എല്ലാം ഇപ്പോഴേ സെറ്റാക്കി നോക്കി നോക്കി വെച്ചോളൂ. ഏതായാലും നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം. ഇന്നത്തെ സമയം ദാ തീരാറായിട്ടുണ്ട്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 9TFO. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ഷാനക്കി സൈനിങ് ഓഫ് നൗ.

key, D major. Time signature 2-4. BPM 76. Song Purumanam. Love ballad.

തകൊട്ടന്റെ കരിം കരലില് ഒരു മുളകിന്റെ ഇരുള് പിടിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിൻ്റെ ഉള്ളിന്ന് എരിഞ്ഞ് തുള്ളണ്ട കടല് പിടിഞ്ഞ് പ്രേമ ചക്കരയാര ചൊടിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: കട കട കട കടോത്കജൻ പര പര പര പരാക്രമൻ. കട കട കട കടോത്കജൻ പര